രണ്ട് കണ്ണേ മേച്ചലിലേ എട്ട് ദശ കൂച്ചലിലേ കൈ തട്ടുകീര ഓസയിലേ സുത്തി വർണ്ണു വർറാം പുയല പോലെ എങ്കു അട പാഞ്ചു വരാം പറന്നു വരാം നമ്മ ദൊര സിംഗോ.

ബുംബും മാടി തലയാട, പൊണ്ണും പയ്യനോ വിളയാട, കൂടി നിക്കിര ഊരുസനോ കൊണ്ടാട പോകുതയ്യാ.